ഇതില് വന്ന് ശരി പിള്ളികൾ അത് മന്നിക്കണം. അത് അവയവൻ്റെ സന്തോഷം വിളങ്ങുന്നത്. ഇപ്പം ചില പേർ പാടുകളെ വന്ന് അവ തങ്ങളുടെ സന്തോഷം മകിഴ്ചി വരവേൽക്കുന്നോം ആനന്ദപ്പെടുക്കണം. മീടകളിലെ പാടി കച്ചേരികളിൽ അപ്പി ഇപ്പടി കൂടി തിറമകളെ വളർത്തു കൊള്ളണം എന്നതാക അതത്താൻ ചൊല്ലാം വിളങ്ങുക. അത് അടുത്ത പടി. ഇത് ഒരു സന്തോഷം, മറ്റവർക്ക് സന്തോഷം, രണ്ട് വകയാണ് സന്തോഷം. നല്ല പാടുന്ന എല്ലാവർക്കും സന്തോഷം. ശരി പടുക്കപ്പൻ, നന്ദി സൗരം, നന്ദി സൗരം. എങ്ങളെ അൻപുക്കുറിയ പുങ്കയൂർ രാജാ അവർ ഇണന്ന് പാട്ട് കേട്ടിരുന്നാൽ അരുമയാണ് ഒരു പാട്ട്. നായകൻ എന്ന പടത്തിലെ നീയൊരു കാതൽ സംഗീതം വായ്മൊഴി സ്വന്നാൽ ദൈവീകം, അതാവത് വന്ന് ഇളയരാജാവുടേ പടപ്പ്.

0: മക്കൾ കക്ഷി കെടു നിർണയിച്ചുള്ളത്. 6 മാസങ്ങൾക്ക് മുൻപ് സന്ദർപൂരിൻ സഞ്ജായ് കാലനിയിലുള്ള അരസു പള്ളിക്ക് ചെന്ന മുതൽവർ രേഖാ ഗുപ്ത ഉടനടിയാക അടിപ്പടി വസതികൾ ഏർപ്പെടുത്തി തരപ്പെടുമെന്നും വാക്കുറുതി അളിത്തിരുന്ന നിലയിൽ ഇന്നമും അവ എതും വഴങ്ങപ്പെടില്ല എന്നതായി ചൂണ്ടിക്കാട്ടിയിരിക്കും കറപ്പാൻ പൂച്ചി മക്കൾ കക്ഷിയും തലവർ സൗരത് ദാസ് അവറ്റെ സെപ്റ്റംബർ 15 നിറവേറ്റ വേണ്ടുമെന്ന് കാലക്കേട് നിർണയിച്ചിരുന്നാർ. അവർ തന്നുടിയ എക്സ് പക്കത്തിൽ പാഠശാലയ്ക്ക് വരും മാണവുകളെ അങ്ങുള്ള കുപ്പകൾ താൻ വരവേൽക്കുന്ന അന്ത ഇടത്തിൽ നിന്ന്താൻ കടന്ന ഫെബ്രുവരിയിൽ ഡൽഹി മുതൽവർ പേശിയിരുന്നാർ അനത്തും സരിസെയ്ത് തരപ്പെടുമെന്ന് കുറിപ്പിട്ടിരിക്കാർ. മളലിയർ പള്ളികൾ മറ്റും 1 വകുപ്പ് മുതൽ 12 വകുപ്പ് വരെ കൊണ്ട് തരമാന പള്ളികൾ വേണ്ടുമെന്ന് അന്ത പൗതി മക്കൾ കോരിക്ക വെച്ചുള്ളാർ. പള്ളികളെ പാരുങ്ങൾ എന്ന് സമൂഹ ആയവ് നടത്തി വരും കറപ്പാൻ പൂച്ചി മക്കൾ കക്ഷി സാർബിൽ ഇന്ന് പള്ളി ആയവ് നടത്തപ്പെട്ട് അങ്ങുള്ള നിലമയെ വീഡിയോ എടുത്ത് എക്സ്തലത്തിൽ പകിന്നുള്ളാർ. തരമറ്റ മതിയ ഉണവ്, മോശമായ കളിപ്പറ വസതി പോന്നവതാണ് ഇന്നമും പള്ളികളിൽ നിലയാക ഉള്ളത്. ഇപ്പടിപ്പെട്ട പള്ളികൾക്ക് അമച്ചുകളും സട്ടസഭ ഉറപ്പിനും അധികാരികളും തങ്ങൾ പിള്ളകളെ അനുപ്പുവാർകളാ എന്ന കേൾവി എളുപ്പിയിരിക്കും സൗരവ്. മുതൽവർ വന്ന് നേരടിയാ ആയവ് ചെയ്ത് സെന്റ പ്രകം ഇന്ന പള്ളി ഇപ്പടിയേ ഇരുപ്പത് കുറിച്ച് കേൾവി എളുപ്പിയിരിക്കാർ. പള്ളി മാണവർ ചേർക്കൈ വിണ്ണപ്പങ്ങളിൽ നിന്ന് സാതിപ്പേരെ നീക്ക ഇമാചാല പ്രദേശ അരസ് ഉത്തരവിട്ടുള്ളത്. ഇമാചാല പ്രദേശ പട്ടിയൽ സാധീന നലവാരിയത്തിൻ കൂട്ടം നേറ്റ് നടന്നത്. ഇതിൽ മുതൽവർ സുഖ്വിന്ദർ സിംഗ് സുഖു കലന്നുകൊണ്ടാർ. അപ്പോത് പേശിയ സുഖ്വിന്ദർ സിംഗ് സുഖു സമൂഹത്തിൽ സാതി അടിപ്പടിയിലാണ് പാകുപാടുകളെ ഒളിപ്പതിലും സഹോദരത്വം മറ്റും സമത്വത്തെ ഊക്കുവിപ്പതിലും തനത് തലമയിലാണ് അരസ് ഉറുതിയാക ഉള്ളത്. അതൻപടി അടുത്ത കൽവിയാണ്ട് മുതൽ പള്ളി മാണവർ ചേർക്കാനാണ് വിണ്ണപ്പ പടിവങ്ങളിൽ നിന്ന് സാതിപ്പേരെ നീക്ക വേണ്ടും. ഇത് സാതി അടിപ്പടിയിലാണ് പാകുപാട്ടെ ഒളിപ്പതിൽ മുഖ്യ നടപടിക്കാക അമയുമെന്ന് കുറിപ്പിട്ടിരിക്കാർ. തിരുപ്പരംകുണ്ടം അരുകെ PVCL ഭാരത് പെട്രോളിയം നിർവനത്തിൻ ആലവിരിവാക്കത്തുക്ക് വ്യവസായങ്ങളെ കയ്യപ്പെടുത്ത എതിർപ്പ് തെരുവിത്ത് വ്യവസായം കാപ്പും അമേപ്പ് സാർബിലും ഗ്രാമ മക്കൾ സാർബിലും തമിഴക മുതൽവരിൻ തനിപ്പിരിവുക്ക് കോരിക്കമെന്ന് അനുഭവപ്പെട്ടുള്ളത്. രാജസ്ഥാൻ മാനില വേളാൻ തുറി അമച്ചർ കിരോതി ലാൽ മീനാവുക്ക് അവർക്ക് വയത് 74 പന്നിക്കാച്ചൽ ബാധിപ്പ് ഉറു ചെയ്യപ്പെട്ടുള്ളത്. അതേയടുത്ത് അവർ അവസര ചികിത്സ പിരിവിൽ അനുമതിക്കപ്പെട്ടിരിക്കാർ. അമച്ചർക്ക് കടന്ന ചില നാളുകൾക്ക് മുൻപ് പന്നിക്കാച്ചൽ അറിയുറികൾ ഇരുന്നതാൽ അതിനാണ് സോധന മേൽക്കൊള്ളപ്പെട്ടത്. അപ്പോൾ അവർ മരുത്തുമനയിൽ അനുമതിക്കപ്പെട്ടാർ. തൊറ്റുപിറവും അപായം ഇരുപ്പതാൽ കുടുംബത്തിനർ കക്ഷിയർ അവരെ പാർക്ക് വരവേണ്ടാമെന്ന് മരുത്തുവർക്ക് അറിവുറുത്തിയിരുന്നാൽ. ഇന്നലയിൽ അവർക്ക് പന്നിക്കാച്ചൽ ഇരുപ്പത് പരിശോധനയിൽ ഉറുതിയാണത്. ഇതേയടുത്ത് അവർ നേറ്റ് മുൻദിനം ഇരവ് അവസര ചികിത്സ പിരിവിൽ അനുമതിക്കപ്പെട്ടാർ. അവരെ ഉടനെ മരുത്തുവർക്ക് തുടർന്ന് കണ്കാണിച്ച് വരുകാർ. ഇതിനിടയിൽ തമിഴകത്തിൽ ഒവ്വൊരു ആണ്ടും പരമമഴ കാലത്തിൽ ഡെങ്കു കാച്ചൽ അധികമാക വരുവത് വഴക്കമാക ഉള്ളത്. ഇന്ന ആണ്ട് ജനുവരി 1 മുതൽ 26/8/2026 വരെ 12,856 പേർക്ക് ഡെങ്കു കാച്ചൽ ഇരുപ്പത് ഉറുതിയാണത്. ഇതിൽ 7 ഉയരിളപ്പുകളും ഏർപ്പെട്ടുള്ളതാക സ്വാധാരണത്തുറി അമച്ചർ അരുൺരാജ് തെരുവിതിരുക്കാർ. അതുടൻ തമിഴകം മുഴുവതും ഇൻഫ്ലുവൻസ മറ്റും ശ്വാസപാതയെ തൊറ്റുക്കുള്ളവുകളുടെ എണ്ണിക്കൈ അധികരിച്ചു വരുവതാക മരുത്തുവർക്ക് തെരുവിക്കാർ. കുറിപ്പാക കുളന്തകൾ മുതിയവർക്ക് ഇണൈ നോയാളികൾ എളിതിൽ അത്തകിയ ബാധിപ്പുക്കുള്ളാവതാകും. ഇതെ തവർക്ക് മുഖകവസം തടുപ്പൂസി അവശ്യമെന്നും അറിവുറുത്തപ്പെട്ടിരിക്കുന്നത്.
1: சட்டப்பேரவையில் தென் மாவட்டங்களில் டெங்கு காய்ச்சல் அதிகரித்து வருவது தொடர்பாக திமுக உறுப்பினர் திரு ஓ பன்னீர்செல்வம் சிறப்பு கவன ஈர்ப்பு தீர்மானம் கொண்டு வந்து பேசினார். இந்தியாவிலேயே தமிழ்நாட்டில்தான் டெங்கு பரவல் அதிகமாக உள்ளதாகவும் கடந்த திமுக ஆட்சியில் எடுக்கப்பட்ட நடவடிக்கைகளால் அது கட்டுக்குள் இருந்ததாகவும் அவர் கூறினார்.
2: கடந்த திராவிட முன்னேற்ற கழகத்தினுடைய ஆட்சிக் காலத்தில் கழக தலைவர் அவர்கள் எடுத்த நடவடிக்கையின் காரணமாக தமிழ்நாட்டில் டெங்கு காய்ச்சல் பரவல் கட்டுப்படுத்தப்பட்டதோடு இறப்பு விகிதமும் பெருமளவு குறைக்கப்பட்டது என்பதனை புள்ளி விவரங்களிலிருந்து நாம் அறிந்து கொள்ளலாம். தமிழ்நாட்டில் டெங்கு காய்ச்சல் பரவலை கட்டுப்படுத்த வேண்டும் என்று மாண்புமிகு மக்கள் நல்வாழ்வுத்துறை அமைச்சர் அவர்களை பேரவைத் தலைவர் மூலமாக கேட்டமைகிறேன்.
1: அதிமுக சார்பில் பேசிய திரு எடப்பாடி பழனிசாமி வேகமாக பரவும் டெங்கு காய்ச்சலை கட்டுப்படுத்த எடுத்த நடவடிக்கைகள் குறித்து கேள்வி எழுப்பினார். இந்திய கம்யூனிஸ்ட் உறுப்பினர் திரு தளி ராமச்சந்திரன் பாமக எம்எல்ஏ திரு சிவக்குமார் ஆகியோரும் டெங்கு காய்ச்சலை கட்டுப்படுத்த வலியுறுத்தினர்.
3: பன்றிக் காய்ச்சலில் 1558 பேர் பாதிக்கப்பட்டதாகவும் அதில் சில பேர் இருந்ததாகவும் சொல்லிக்கிறீங்க. ஆகவே டெங்கு காய்ச்சல் பன்றிக் காய்ச்சல் இரண்டும் அதை குறைப்பதற்கு அதை